0: വീണീലുമില്ല. കത്തിക്കുള്ള പെട്ടെന്ന് പറഞ്ഞു ഒരിക്കലും മൂന്നിലുള്ളവരോ സത്യത്തിൽ മൂന്നിലുള്ള
1: ഒറ്റ

ജില്ലകാർക്ക് ഗുണമേക്കാവിന് ഏർപ്പെടുന്നത് വലിയ ആവശ്യം ആയിരം രൂപ അപ്പൊ ഇരുന്നാലും